ദ്രുപിച്ച് മാതൃം കിസ്മാനാക്കി പ്രജന്ത് വിഷമാത് പോണിസ്മാത് പാണിസ്മാത് അഗ്നി കേടാണി വിഷമാ ദർശിച്ച് മാത് കാണിസ്മാത് ചാലക പ്രാണി വിഷമാത് സംജോഷ്മാത് വിജോഷ്മാത് പോകുമാർ പോകും വിഷമാത് ശക്തിസ്മാർ ചാലായുഷ്